കോഴിക്ക് സേവൽ സ്വന്തം, കുയിലക്ക് ജോഡി സ്വന്തം, ആടക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും ചില കാലമാ. പല്ലാക്ക് ഉടലെ കണ്ട് പളവിള കണ്ട്